ചി അവരുത്തിങ് പറഞ്ഞ ഷ്പെഹാന്ത ഇഷ്മാ കസ്മെടക് ബൈസാൻ കും അവരുത്തിങ് ഗീകും ലിസണർ അഗീസറ ചിക്കും ദേഖന മിജ ഹദർശവി പറഞ്ഞ ഷ്പെ ലാസ് നമ്പർ ജനൗ സതർ 10 ബജെ പരെ ഒന്നാൻ ചിക്കും ദേഖന ബിയാം ഓഫീഷ്യൽ ഇക്രാം സബ് ദേ ഇനാം ഐ ദേ ചിക്കും ദേഖന ആഗ ബിസി ദേ ഒദനെ ലസോൻ ചി ആരാം ദേ പറ ചിക്കും ദേഖന ലഷ്കി ശാന്ത റെസ്റ്റ് കവി ഓ ബസ് ചെയോ മെഗദൽ ചേര ലിങ്ക് ചിക്കും ദേഖന ഭാന്ദൈ ഓ ചിക്കും ദേഖന ഓസ് മുകാദ ദസോ ഗജ ഇഷ്മാ കസ്മെടക് ബൈസാൻ പ്രോഗ്രാം കേ ഹാസിർ ഷാ നോ ബസ് റൂൾ മോ ചേര ദ പ്രോഗ്രാം മോ കാസ് കേ റിക്കോർഡഡ് പ്രോഗ്രാം ചിക്കും ദേഖന No, the Karaka, the Banigol, or Sarachi Kimigana, Akim de Lucky, or Saradi Ekano, the Tank Radio Kim, listen to the Kana, Agama, you security chair engineer, why? Tusama Judy, almost as Kimigana, recorded for Gamina Chalaway, Daga Chikimigana Munasa.